തുടരുന്നു സംഗമത്തിലെ രാജാതിരാജൻ വീരാതിവീരൻ ഭണ്ഡാരവർണിയൻ വഴിവന്ത വേളൻ.

കാലത്ത് മുടക്ക് ദിനമും 24 മണിനേരമാക്ക് ടിആർടി തമിഴ്. ഇണയതലത്തിൽ www.trttamil.com സീറ്റിക്കോൾ ഒളിപരത്തിൽ 9 പാക്കയിൽ 11727 വേദികളിൽ മറ്റും ഫ്രാൻസിലെ ഫ്രീ ബോക്സ്.

ഇവരുടെ കരങ്ങളെ മുറുകെ പറ്റിക്കൊണ്ട് എന്റെ പട്ടിമന്ത്രത്തുക്കാണ് നീണ്ട ഇടവെളിയും പിൻ ഒരു വാരത്തിലേ എന്റെ പട്ടിമന്ത്രത്തെ തീർപ്പ് കൂറ വേണ്ടിയ ഒരു സൂനിലേ